ഉറച്ചി വന്നിട്ട് സാവിതച്ചാ തിരുത്തി ചിലത് ചുവാമകും കലന്നു പോകും വീശന് കയ്യോല കമ്പ സീമ പോലത്താ പതിലൊണി ജിമാ കാ